പിഗിജ ഉള്ളകത്തു ആലോചുണി ഊമജൊക്സിയൂട്ടി ഒക്കെ ഒച്ചുണിലൊന്നു കാണുന്നു ഊങ്ങകിജലിവിനി ഉച്ചുണിഗോ അങ്ങനമ്മി ഉണമ്മി ചുറ്റി തോകണിലു ഇല്ലങ്ങിന്നു ചുക്കുട്ടു ഇന്നലെ ഒട്ടുവിഞ്ഞു തൈക്കുന്നു ഒച്ചങ്ങിത്തുള്ളി ആനക്കുന്നു ഒച്ചങ്ങിത്തുള്ളി അസിങ്ങിന്നോമിജോ യുവിനിയുമ്മ തൈക്കോ പിന്നെ കത്തി അനാൻച്ചകലോ അനാനകലോ ഹിയാബലോട്ടു ഇല്ലങ്ങനി തൈനലൂക്കി ഹനിമമൂങ്ങി തുച്ഛയാട്ടു ഇന്നാവുകണി ഹനിമമൂങ്ങി തുച്ഛയാട്ടു ഇന്നാവുകണി ആവുള്ള സുനി പിയുങ്ങി തുമി ഇനൂറുന്നായിരുന്നു മഹൈനാക്കുലിലൗന്നിറമികോ കമകി ജീവക്തമിനി പിശുശിജിയങ്ങുളോട്ടു പിന്നു തക്കുജോച്ചാലങ്ങുന്നായി സുനി തപ്പിക്കങ്ങൻ ഇക്കിയ ജാമിൻ പിശുശിജുവിനു താപങ്ങക്കിച്ചുജാമിൻ പിച്ചുനി ഉക്കി ഉക്കു പിശു ഇന്ന സുനി തിക്കിച്ചിയസങ്ങളോമി സുനി ഉടിച്ചകുന്നായിട്ടുപിന് പിശുശിലുമികമ്മി തൈമകോഹി മുച്ചിക്കു മലിക്തവക ചുട്ടുപിനിയുകളോ ആ ശുക്കശി വല്ലയാറ്റു നിലത്തുപിനി തുമിങ്ങി നലുണകുന്നായിട്ടുപിന് ശുക്കശി വല്ലയാനിയുകയങ്ങി നിറിജുവിറ്റുട്ടു ഹാലുകോ നിറിജുവിറ്റുട്ടു ഹാലുകോ ശുക്കത്തു സൗങ്ങിലിറ്റു ഇന്നമുൻ തൈമ പിയുങ്ങിട്ടു ഔലച്ചിലകമി മലിത്തൂക ചോലകമി സൂങ്ങുജോ സൂങ്ങുമ്മ തൈന്ന പിയുങ്ങിട്ടു ആളുമ്മു ഇനു അത്തൗലോട്ടു പിന്നു ഇനുലൊച്ച തിന്നങ്ങ തൈമയറ്റു പിന്നു അച്ചു പലോട്ടു അങ്ങിയോ ആളുമ്മി അനാനക തൈമയറ്റു ആളുമ്മു ചുക്കുത്തൗകുമകനി അനീർത്തവുമകയാ ചില്ലുകി ജഹക്സുനി പിന്നെ സ്വാക്തവളോർണിമിയോ ഉക്കിശൂറാലോ നിറക്തവളോർമിമൻ പിയുങ്ങിത്തുവാലോ ഇലങ്ങായി മറ്റുവാകമി ഇനൂയുറുളൂളത്തിലുങ്ങ തേമ പിന്നെ സ്വാക്തവളോർണിമിയോ ഉക്കിയക്സക്കു ഇനൂളത്തുവിനിയോട്ടിലുങ്ങ ഉള്ളുട്ടുശി ഉളത്തിലുകു ചുക്കുട്ടാവുക സുലോർണിമിയോ കാലു അക്സുനി അച്ചുകമി ചാലഹക്തുവിഞ്ഞു അനാനമിനുള്ളു അസിയാനുള്ളു ഉഹാലങ്ങമി ഇപ്പിഗുച്ചേഹത്തയകുന്നായി സുനി ഉയങ്ങത്തുയക്തി താലു സുനികോ ഉവന്നേക്കാൻ ഇനുട്ടുവാകുലൂറ്റില്ലുങ്ങ ഹിമഞ്ഞമഹത്തലക്സുനി തൈക്കുവാകോ അനാനക്കുങ്ങി അമ്മലു അച്ഛയ നിങ്ങിത്തു ഇല്ലുവിതമ്മി നിങ്ങിനി കശുങ്ങമ്മി കട്ട ഇച്ചു ശീകയല്ലാ കശുവക്ഷുട്ടി സൗജിയുണി ഇല്ലുവിതമ്മി തൈക്കുവാകോ ഉഹാവികിലുമകി ചുവാങ്ങിജുവാലോ കൈകളി ചാൽച്ച ചുറ്റി അച്ചുകയല്ലോ നിമിമ്മത്തി തുപച്ചാലിട്ടു പിന്നു തൈക്കുക തൈമ കൈകളി ചലോക്കിലുക ഹനുട്ടു ഇന്നിട്ടോ പിയുജു ഇക്കയൊക്കി കൊണ്ടമ്മൻ തുച്ചിത്തോളൂന്നി ചുവങ്ങട്ടു ഇന്നിട്ടോ ഇക്കയൊക്കി ചോളോന്നിറിവൂ തൈമലി തൈന്ന അനാനക പൈങ്ങുട്ടു ചവനകളോകമി അതാത്തകനു തൈമയിലൊട്ടു പിന്നു മാങ്ങാപ്പി ഐജുമുൻ ഹിമക്താവുക മാപ്പിച്ചലങ്ങിറമി തൈന്നകോ അതാത്തക ഇനൂൽ ചവിട്ടികിലാളത്തിലുങ്ങ കങ്ങിച്ചുജാലയ ചിന്നിമൻ ഹല്ലുനാ തുകുമ്മൻ തൈക്കനി കങ്ങിച്ചുജാമി ഇനങ്ങീകയ ഹലർന്നിമികമി

ഒന്ന് ശക്തിയവക്കു തുങ്ങസുറോമി വിത്തി തോസുന്നി മിനാടൻ നേരമെ തില്ലുസി സി ബി സി ഒക്കെ തത്തു ഹബ്ബി ഇങ്ങനത്തെ നാല ഹബ്ബി ഇങ്ങനെ തബ്ബനിയ കരുണി ഹക്തി ഇങ്ങനത്തെ ഇങ്ങനെ താമി ഹക്ക ഇക്ക ഇനങ്ങർ സിസുമാക്കി ഇന്നത്തു കേരൻ മിയുള്ളുമി.

ഇവനൊന്ന് നശിച്ചുവാലൊട്ട് ചെന്ന ഘട്ടങ്ങട്ട് ചിന്നശ്ശി ഇതുകൊണ്ടുള്ള ശിവാലൊട്ട അഭ്യൂക്ഷമയമായില്ല അല്ലാതെ ഒന്നെ അനി ഉമങ്ങിനെ കുന്നുക്കു ചിന്നശ്ശിൻ്റെ അരില്ലുക ശനികുമങ്ങി മായ്പക്കമ തുഷന്നത് വർണ്ണിക്കും തമണ്ടുമിങ്ങ ഉമയക്കു നെറ്റിലെ ഹട്ടത്തുമിനി ഇലകിയ വികസിമയാവും കിശോഷകളുള്ളുങ്ങയിലാ ചൊക്കൊഴിച്ചുള്ള കത്തുകളുള്ളുങ്ങ തൗമങ്ങ പികയാക്കാവട്ട് കക്കഴിഞ്ഞുള്ളുങ്ങ തൈമ പന്നത്തൂലിയായ അപ്പലാവട്ട ജൂലൈ ഇങ്ങോട്ടില്ലുകൂ ജൂലൈ മിത്തമാനി പന്നത്തൂലി അപ്പലാവട്ട പന്നത്തൂങ്ങോട്ടോളങ്ങിഞ്ഞത്തലി തവാനി നൂനെല്ലാ കലാങ്ങുളാവട്ട നൂനെല്ലാ കലാമിലി തേയ്യ ഒലങ്ങിക്കലോമയോ നൂനലി ഒലവട്ട മാനക്ക് ഹേ നൂനെല്ലാ കലാങ്ങുളങ്ങട്ട നൂനലിയങ്ങി ഊട്ടോളോളിമോൻ തേമ ഉയർത്തോളവട്ട പൊലവങ്ങട്ടയിലകലു വാഹുക്കോളെ തേമേറ്റിച്ചൊല്ലുട്ടി താനഭിയമ്മൻ ഉയർന്നു സുലറിയുവാളുട്ടി ഇക്കണ ഇർത്തുവാളങ്ങട്ട തേമുട്ടമക്കുയില്ലെങ്കിൽ തപ്പോങ്ങ നെറ്റിലി മുക്കിശിയാനി തുക്തുളിയാവും അവളങ്ങട്ട തൈക്കുക അരാരത്തിയാവും മാനലി അരാരത്തിയാമട്ടായിപ്പങ്ങാങ്ങി അട്ട ഉയുക്കുന്നി ഉറങ്ങാന്ന് ഇർത്തുവാ തൈമട്ടാട്ടക്ക് ഊമലോക്ഷ്യമൻ അക്കക്കലു താക്കുക താക്കുവാങ്ങളോക്ഷ്യമട്ട ഇതാവുമ്പോട്ട് ഉങ്ങിത്തുവാളുട്ട അപ്പോൾ അങ്ങനെ അർത്ഥമ കട്ട ഇക്കോയിട്ടില്ലി അതുണി അതി താക്കുക ഇതി വിട്ടും അതുണി അത് ഹപ്പളമ്മയൊന്നും അത് ഹമ്മയും താക്കുക കങ്ങയങ്ങ ഇപ്പത്തോ ഇപ്പത്തോ ഓഷം ഉയാ അമാർത്തു ഇശുവങ്ങ താക്കുക അമാർത്തുള്ളു അമിത്തു കൂങ്ങകും തിശുരിത്തി ലോക്കളോക്കു ഇച്ചുമണി തപ്പാനെ ഘട്ട ഒട്ടടിയുമാ താക്കുവാളു നുണ നുണാലൊക്കു ഉമയല്ലകളും തയ്ക്കുന്നിങ്ങ അല്ല അമ്മയുണ തൗശൂണി പന്നത്തുമയുണുള്ളി മാനമ്മയുണുള്ള തയ്ക്കുന്നുങ്ങ ഉമയറിയുവാളുടെ തപ്പ ഉണത്തിരിങ്ങു തുപ്പുളി അപ്പല ഉങ്ങട്ട മാങ്ങൻ പില്ലുവയാങ്ങിന്നമി തശിനാനി തുട്ടുഹലോ അപ്പലവുങ്ങിമല്ലേ തുട്ടു അപ്പലവുങ്ങിമ്മൻ ഈ മാതയ്ക്കുക ശിവുളി ഉണില സപക്തുവാലോട്ട് പിന്നെ അവർ പിബലവുങ്ങിത്തേങ്ങാട്ട അല്ല തയ്ച്ചു മണി തപ്പാനെ ഹട്ടവുക ശുഭൂയോ ഹങ്ങിറ്റു ശിശിയായി തപ്പ നെറ്റിയോ കിതലുകോ ലോക്ഷ്മിനി കണി ഇല ഉക്ഷുക്കു ഹത്തുരിക്കുകയാണ് നമുക്ക് നിങ്ങട്ടോ പൂഹാറുക ശുക്കില്ലുടി തപ്പങ്ങോട്ട ഹോപ്പലോട്ട് ഉക്ഷുമ തപ്പ ഉണത്തില്ലാത്തുട്ടി മജ്ജ ഉവകു ശോഷിയുള്ളുട്ട തമക്ക് ഉമ്മിക്കുവി ഉമ്മിക്കുവി ഇല്ലാലുള്ളുടിക്ക് ചെയ്യാൻ തപ്പ ഉപ്പലോങ്ങട്ട ഉണി അഹറ്റത്തി ഓലോട്ട് ശോഷിയുള്ളുട്ട ഉണിയുട്ട ഹമ്മിമട്ട കോമിക്കുവി തനുമ്മിക്കുവിങ്ങ ശൗണിക്കുളുമ്മി ആട്ട ഓണക്കെത്തിങ്ങനെ പിയാലൊക്കുട്ടിങ്ങനെ കായ അമ്മ ആയിട്ട് ആയിട്ട് പിന്നെ അവളങ്ങി മറ്റേ സുഖമ്മ കിശേഷി ആയുപ്പക്കമ്മി തൈക്കോലമാണ് ആളത്ത് പിന്നെ മറ്റേ ഇതാണ് ഫിക്കായത്തോളം മറ്റേ ഉമ്മ ഉമ്മ അട്ട അട്ട പുഷി പുഷിങ്ങട്ടി കഴിഞ്ഞ ഭക്കിലുരിതമാണ് ഇതില്ലിന് ചുളി ശബിലിങ്ങിറ്റു ശബിലൊന്ന് ശബിലൊന്നിലൊന്ന് ഈശ്വരയാങ്ങിറ്റു താക്കോ പിന്നാട്ട് കുശിപുളി ശിവഹൈമ പിന്നത്തോ ആ മുതലിയ മാനക്കൂടത്തുള്ള ശബി കിങ് വാങ്ങുകയൂ ശബിലസായിട്ടോളൂടെ കട്ട് ഉങ്ങലീല തൈക്കുക അയ്യുവിന്നണം മിന്നു തപ്പങ്ങ ശിവട്ടു ആ വളങ്ങട്ട താനട്ട പശിന്നക്ഷോട്ടോളുകോ ഉണിക്കായുമയ നിപ്പകളുക തുഷാല നോക്കൂ തുഷന്ന് ചാലാങ്ങിമ്മയോ ഉണമ്മിയോ നിപ്പിക്കുകയോ തുഷന്നില്ല അശോങ്ങിമ്മട്ട പിലോട്ട് തിങ്ങില്ലുങ്ങ പിങ്ങിലോട്ട് തിങ്ങില്ലുങ്ങ ടൈമ ശുക്കിട്ടിയടത്തന്നെ ചിന്നശ്ശൗരി കശുവാട്ടുങ്ങ ചിന്നശ്ശൗരിശമിന് പിലിയൊട്ടുങ്ങ തപ്പങ്ങ ടൈമ നെറ്റിലും അശുവില്ല ഇശുവങ്ങ നോക്കുക എന്ന ഒറ്റ ശിവളുടെ മക്കുക ഇല ഉണില ഇനി ലട്ടുയ മായ്പ്പള ഉങ്ങട്ട കിശിയാണ്

ഒപ്പങ്ങാ നിശിക്കൂട്ടില്ലോ ഉജ്ജോയനോറ്റി വല്യാന ഷോട്ടു ഷോഹായ് മറ്റബ അറ്റുങ്ങ ഹങ്ങിക്കുട്ടി അലക്ഷ്യ ഹങ്ങിക്കുട്ടി അലക്ഷ്യട്ടാന്ന ഇനി ഷുട്ടു കിഷിയോ വെള്ളിട്ട് പോലോ അലഹന്നതായും പോലോട്ട കുഞ്ഞുണ്ണയുള്ള അമ്മ ഹോളം കണ്ടിക്കമ്മി അല്ലെങ്കിൽ ഷട്ടവണാർത്തു മാനമി വിട്ട് ചൊല്ലി ടൈം ആപ്പിയോ വെള്ളം അങ്ങോട്ട അലക്ഷ്യ ഹങ്ങിട്ടോ കൂട്ടി നബ്ബ സഭം നല്ലായ്മ കമീന്നാങ്ങാട്ടല്ലേ ബൂത്തി തഹങ്ങി ഇതാ ബൂ കമാലു തഹങ്ങിട്ട് അങ്ങൻ തമക്കോനാ മറ്റു ഇയാളായ്മ മറ്റേ ഇല്ലെങ്കിൽ തപ്പോ ഇല്ലെങ്കിൽ നാമ ശിശു പോലോട്ട് ഇല്ലെങ്കിൽ നാമ ശിശു മങ്ങിത്തു തപ്പ തുഷലോക്ഷമയ്യ കൊട്ട വിഷയങ്ങി മാറ്റുക അവങ്ങ പിശു പിശു വക്കുന്ന വക്കവ്യൂകളോ പുജ്ജുക്കാലുകമേ പുജ്ജുകമിക കമ്മിക അമ്മങ്ങാട്ടി പുജ്ജുകമേയില്ല പുജ്ജുണ്ണ ആട്ടി കൊട്ടേക്കുക താവും കണ്ണ വക്കവ്യൂകളോ താവും കണ്ണക്കാവുന്നത് പുജ്ജുക്കാവുകമേ മഹക്ഷി ഉണ്ണയില്ലുണിലോ നമ്മ ഉവിന്നീർണ്ണുണി ഉയാന്നു അറ്റൂരി സാഹിത്യ വിവാഹമിട്ട് പുജ്ജുണിയുള്ള കവി മറ്റേ അമ്മയൊക്കെ തൈവേലി ഹൊപ്പലോട്ടു ഇയാളക്ഷഹത്യാണ് അറ്റുങ്ങക്ഷഹത്യാണ് അല്ലാത്താണ് പിയകയാറ്റ് വളർത്തു പിയകയാറ്റ് യുവാവുള്ള വളർത്തു അവളല്ലുകു ഉപങ്ങാന് തൈമ ഹൊക്കാവുങ്ങ നോറ്റി വളർത്തു അറ്റുങ്ങനി ഉജ്ജുകജന ഉജ്ജുകജനിറ്റുകളോ നമ്മളോ പിന്നെ ചുമ്മായി പലർത്തു തമക്കുനിങ്ങ അമ്മ കയറുളി ജയിൽ അറ്റുണാറ്റിയ പോണപ്പാങ്ങട്ട കയറുളി ജയിൽ നമ്മുടെ ക്ഷഹോമലോങ്ങാട്ട് തുഷാവലോ മല്ലുങ്ങ കയറുളി ജയിൽ കിതുംബശായിട്ട് കുളുമ്മട്ട അറ്റുണ ജയകുശുമട്ടില്ലുകി തൈമ തമക്കുക കവി കവിമയുള്ള തുഷായുമോ പണ്ടത്തോ പറഞ്ഞു തുഷായു കണ്ണൊക്കെ ഉണിക്കാറ്റ ഉണിക്കാറ്റ ഒറ്റയാക്കുന്നോ മാമയോ ഉണ് തുഷലോഷമെങ്കിട്ടാകും നെറ്റിലേ ഹട്ടെന്ന് മിനാലോ ഉമയല്ലായിഞ്ഞും നെറ്റിലേ ഹട്ടെന്ന് മിനാലോ തുഷായോ ഹുള്ളുകോ ഇമ്മണിക്കാൻ കുശിമയോളോ തുഷാശിമങ്ങിറ്റു ഇനത്തും കൊടുക്കുക മാനിമയോടുള്ള കവിമയോ ഒറ്റയാണ് നെറ്റിലേ ഹട്ടെന്ന് മിനു കിഷേന് മകുവാളി ചിന്നശവട്ട കടുകി വെട്ട കണ്ണമിമിയോ പാനി വക്കുട്ടിൻ്റെ തുണമിമിയും തുഷവ യുക്ഷവ്യൂകളെ ഇന്നത്തെ കാണുന്നെങ്കിൽ ഇല്ലെങ്കിൽ തുഷവമങ്ങിത്തെ അങ്ങോട്ട് നെറ്റി നെറ്റിലെ അപ്പലോട്ട് പണ്ടിട്ട് ഉമയാനി ഉമയല്ലാനും ഇതയ്ക്കുന്നു ഉമയല്ലായിന്നുണില്ല ശനവുങ്ങിത്തുണ ഉമയങ്ങ് ചിന്നത്തുമിനകളുന്നു നുൺ തമ കൊയ്തില്ലിത്തി ഉമയാകില്ലുവോ ഉമയത്തു കൈനായ പക്കിലുട്ടി തശീൻ ഇല്ലെങ്കിൽ കണ്ണി ഇല കണ്ണികളുള്ളുട്ടി ഉമയറി കഴിഞ്ഞടക്കും ഉമയത്തു കഴിഞ്ഞടക്കും ഇമയപ്പെട്ടുട്ടി തേമയപ്പലോങ്ങട്ട തേഞ്ഞ തേമ ഉഹാവിക്കവയക ഇതില്ലി കുട്ടാങ്ങുണപ്പാങ്ങ വളർത്തു ഇപ്പത്തോ ഇപ്പത്തോ ഇപ്പത്തോ വശു താൻ തൂങ്ങിലുണിയോ താക്കോടബ തുഷട്ടപ്പയാക്ക താൻ നാലുണി അലറിവോ ടഹന ടഹനപ്പിള്ളേ വിളവളങ്ങൻ അമ്മ തകുവലുങ്ങ തമക്കുനി ഉഹവയാവുന്ന നട്ടനി ഉഹവയാവട്ടിക്ക കുട്ടി കുമക്കുക ഇല ഉമേറ് ചിന്നാൽ ഉഹവയനി ഉശിവലവുമയോ കിസസിയ കൈകമി ഉക്സുമി ഉക്സുട്ടു എന്നമ്മ ഉക്സുത്തുട്ടി തവാനി തമുളുകളു ഉയർത്തു ഹോകമ്മ ശിഫൂയോ കൊട്ടുയാങ്ങിനമ്മ തഹസ് ചിന്നാൻ ഇമ്മഹകാലോ യസുമവൻ നിർമ്മികമി കക്കിനെങ്ങിറ്റ് കുളുകളില്ലെങ്കിൽ കവിയ പിമ്മട കക്കി നട്ടുവാറില്ലു വിവലവും മിമ്മട്ടയില്ല കവിയുമായി ഒറ്റ അപ്പലോ അങ്ങോട്ട് കൊയ്ത്തില്ലേ ഉഹവിയെങ്കിൽ മണ്ണ നടത്തുള്ളൂട്ടി ഈ ടൈമെത്തുകളൊട്ടു അവിയളി മാറ്റിയ ടൈമെത്തുകളോ അങ്ങോട്ട് പോകുന്ന തിരി ഇങ്ങോട്ടാനു അപ്പോട്ടറിയോ ഇറ്റിവിയാനു സുക്കിപ്പലൊട്ടു തയ്ക്കുക അറ്റാറ്റവും അറ്റാറ്റ കട്ടാവന്നെ ഹട്ടവശ്യം മുട്ടയമ താവുങ്ങ തൈന ഉമ്മ കുപ്പണ്ണുവാമി ഉമ്മ തേക്കുട്ടി തക്കുശിമല്ല ഇമ്മൻ തൈന്ന
unika alo ngawe.